കണ്ണേവാട കൺമണിവാട പൊന്നേവാട പൊന്മണിവാട പുന്നകപ്പുരയും കണ്ണാവാട പുല്ലാങ്കുഴലിൻ മണ്ണാവാട അഴകേവാട അറികേവാട